0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മാധുരൈ മണിയയ്യർ പാടിയ കൃതികൾ കേൾക്കാം. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ആദ്യം കാമവർദ്ധിനി രാഗത്തിൽ സാരസാക്ഷ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Madhurai Mani Iyer. He is accompanied on the violin by T.N. Krishnan and on the mridangam by Vellur Ramabhadran. He begins his Carnatic vocal recital with a composition of Maharaja Swadhi Dhranal, Sarasaksha, in the rag Kamavardhini, set to Aditaal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരസാക്ഷ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാരസാക്ഷ ഇൻ ദി രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ബഹുതാരി രാഗത്തിൽ ബ്രോവ ബാരമ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Brova Bharama, in the rag Bahudari, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ബ്രോവ ബാരമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബഹുദാരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. ബ്രോവ ബാരമ ഇൻ ദ രാഗ് ബഹുദാരി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ആടമോടി ഗലതേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ചാരുകേശി, ആദിതാളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Aadamodi Galade, in the rag Charukeshi, set to Aadithaal.

0: ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ആടമോടി ഗലതേ. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദി താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. അവസാനമായി ഭൈരവി രാഗത്തിൽ കൊലുവൈ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ ദ മൃദംഗം ബൈ വെല്ലൂർ രാമഭദ്രൻ. മധുരൈ മണി അയ്യർ കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ, കൊലുവൈ. ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച കൊലുവൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൈരവി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. കൊലുവൈ ഇൻ ദി രാഗ് ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. Accompanying artists were T.N. Krishnan on the violin and Velur Ramabhadran on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ മണി അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് TS വേമ്പു അയ്യർ, മായവരം ഗോവിന്ദരാജപിള്ള വയലിൻ, രാമനാഥപുരം CS മുരുഗഭൂപതി മൃദംഗം, പാലക്കാട് VA സുന്ദരം ഖടം. ആദ്യം ഭൈരവി രാഗത്തിൽ കൊല്ലുവൈ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Madhurai Mani Iyer. Vocal support by TS Vembu Iyer. He is accompanied on the violin by Mayavaram Govinda Rajapillai. On the mridangam by Ramanathapuram CS Muruga Bhupati. And on the ghatam by Palakkad VA Sundaram. He begins with a composition of Saint Thyagaraja, Koluvai. ഇന്ദിരാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ഭൈരവി രാഗത്തിൽ കൊലുവൈ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. കൊലുവൈ ഇൻ ദി രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ മണി അയ്യർ പാടിയ കൃതികൾ. കൂടെ പാടിയത് ടി എസ് വേമ്പു അയ്യർ. മായവരം ഗോവിന്ദരാജപിള്ള വയലിൻ. രാമനാഥപുരം സി എസ് മുരുകഭൂപതി മൃദംഗം. പാലക്കാട് വി എ സുന്ദരം ഖടം.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. വോക്കൽ സപ്പോർട്ട് ബൈ ടി എസ് വേമ്പു അയ്യർ. Accompanying artists were Mayavaram Govindarajapillai on the violin, Ramanathapuram C.S. Muruga Bhupathi on the mridangam, and Palakkad V.S. Sundaram on the ghatam.
0: Ragam 24-7 DTH. Bharatiya Sangeethathinu 24 manikkoorum oru channel. Ippol Madurai Mani Ayyar paadiya krithikal kelkam. Koode paadiyathu T.S. Vembu Ayyar. R.S. Gopalakrishnan violin. കോയമ്പത്തൂർ എൻ രാമസ്വാമി മൃദംഗം. ആദ്യം ദേവമനോഹരി രാഗത്തിൽ പലുകവ ദേമിറ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മൈസൂർ വാസുദേവാചാർ കൃതി.
1: ദിസ് ഇസ് രാഗം 24/70 DTH. എനി ടൈം ഇൻ ദ മ്യൂസിക് ലിസൺ ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. വോക്കൽ സപ്പോർട്ട് ബൈ ടി എസ് വേമ്പു അയ്യർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ആർ എസ് ഗോപാലകൃഷ്ണൻ ആൻഡ് ഓൺ ദ മൃദംഗം by Coimbatore N. Ramaswamy. He begins his Carnatic vocal recital with a composition of Mysore Vasudevachar, Palukava Demira, in the rag Deva Manohari, set to Adithal.

0: മൈസൂർ വാസുദേവാചാർ രചിച്ച പലുകവ ദേമിറ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവമനോഹരി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ, പലുകവ ദേമിറ ഇൻ ദ രാഗ് ദേവമനോഹരി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ആടമോടി ഗലതെ എന്ന കീർത്തനം കേൾക്കാം. രാഗം ചാരുകേശി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Aadamodi Galade, in the rag Charukeshi, set to Aadithaal.

0: ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ആടമോടി ഗലതേ. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. കൂടെ പാടിയത് TS വേമ്പു അയ്യർ, RS ഗോപാലകൃഷ്ണൻ വയലിൻ, കോയമ്പത്തൂർ എൻ രാമസ്വാമി മൃദംഗം. അവസാനമായി മധ്യമാവതി രാഗത്തിൽ നാദു പൈ എന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Vocal Recital by Madhurai Mani Iyer. Vocal support by T.S. Vembu Iyer. He is accompanied on the violin by R.S. Gopalakrishnan. And on the mridangam by Coimbatore N. Ramaswamy. Madhurai Mani Iyer concludes his Carnatic Vocal Recital with a composition of Saint Thyagaraja, നാദുപൈ. ഇന്ദ് രാഗ് മധ്യമാവതി സെറ്റ് ടു കണ്ടചാപ്പുതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നാദു പൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മധ്യമാവധി, ഖണ്ഡചാപതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാദു പൈ. ഇൻ ദി രാഗ് മധ്യമാവധി, സെറ്റ് ടു ഖണ്ഡചാപതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. കൂടെ പാടിയത് ടി എസ് വേമ്പു അയ്യർ, ആർ എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, കോയമ്പത്തൂർ എൻ രാമസ്വാമി മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. വോക്കൽ സപ്പോർട്ട് ബൈ ടി എസ് വേമ്പു അയ്യർ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ആർ എസ് ഗോപാലകൃഷ്ണൻ ഓൺ ദ വയലിൻ ആൻഡ് കോയമ്പത്തൂർ എൻ രാമസ്വാമി ഓൺ ദ മൃദംഗം. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ മൈസൂർ എം നാഗരാജിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖഡം. Now we bring you a violin recital by Mysore M. Nagaraj. He is accompanied by G. Chandrasekharan Nair on Mridangam, Tripunithura N. Radhakrishnan on Kadam. Adim, Pahi Shripade, Hamsathwani Ragam, Adi Thalam, Swati Thirunal Kriti. Mysore M. Nagaraj begins his recital with the composition of Maharaja Swati Thirunal in the rag Hamsathwani set to Adi Thala.

കാനഡ രാഗത്തിൽ മാമവ സദാ ജനനി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകതാളം. ദ നെക്സ്റ്റ് കമ്പോസിഷൻ ഈസ് മാമവ സദാ ജനനി ഇൻ ദ രാഗ കാനഡ സെറ്റ് ടു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

മൈസൂർ എം നാഗരാജിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ മൈസൂർ എം നാഗരാജ്. ഹി ഈസ് അക്കംപനീഡ് ഓൺ മൃദംഗം ബൈ ജി ചന്ദ്രശേഖരൻ നായർ ആൻഡ് ഓൺ ഖടം ബൈ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ. കച്ചേരിയിൽ അടുത്തത് പങ്കജലോചന, രാഗം കല്യാണി, മിശ്രചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. കണ്ടിന്യൂയിങ് ദ റിസൈറ്റൽ, മൈസൂർ എം നാഗരാജ ബ്രിങ്സ് യു പങ്കജലോചന ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

മൈസൂർ എം നാഗരാജിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ മൈസൂർ എം നാഗരാജ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ ജി ചന്ദ്രശേഖരൻ നായർ ഓൺ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖഡം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur station of Akashvani for Ragam 24x7 DTH channel. Anytime Indian music.